ആണ്. ഗോവിന്ദ് ഗോവിന്ദ് ഗുരുമത് ധ്യായ സാദര ഗേ പായേ മാന. ഗോവിന്ദ് ഗോവിന്ദ് ഗോവിന്ദ് ജപ് മുഖ ഉജ്ജ്വല പ്രധാന. നാനക് ഗുരു ഗോവിന്ദ് ഹർ ജിത് മില ഹർ പായാ നാ.